അപ്പായം ഖുറാഷ് അതി ജഖാദേശ് അതി റസൂലായ ഖ്യമം വാഷ് എയ്യ ബാ മീഹുന്ന റഹ്മൽ ലിവുമറ്റേ.

മുഅ്മിനും വാഖം കശ്വരി അല്ലാഹ ഷായ് എഖലാംഗ റസൂലായ ഈമാൻ വി മീഹും കംഗേ അദി എവ്വുമ കവ്വാ മുഹിമ്മു കമഗ്ഗ എഖലേഗ ഫാനുഗ അരിഹുഗ എവരിൻ വെജ്ജനമ എഖലേഗ ഫാനുഗ അരിഹും ഇദ്ന ലിബിജ്ജോ മദ്ദാന്ദൻ എവരിൻ നുദേ ഹമ കശവരും ഖലേഗ ഫാനുഗ അരിഹും ഇദ്ന എദേ മീഹും ദന്നാഷ് എവരിന്നി അല്ലാഹ ഷായ് എഖലാംഗ റസൂലായ ഈമാൻ വാ മീഹുനെ ಫಹೆ ಎವರೆಂಗೆ ಬೈಕ್ ಕಂತ ಕಟ್ಟಕ ಖಲೇಗೆ ಫಾನುಗ ಅರಿಹುಂ ಎವರೆಂಗ್ ಇಜ್ನಯಂಗ್ ಎದಿಜ್ಜ ನಮ ಎವರೆಂಗೆ ತೆರೆಂ ಖಲೇಗೆ ಫಾನು ಕಸ್ತು ಕುರೆವ್ವಿ ಮೀಹಕಂ ಇದ್ನ ದಿವ್ವಾಶ ಅದಿ ಎವರೆನ್ನ ಫಾಫ ಫುಸ್ಸೆಮ ಅಲ್ಲಾಹುಗೆ ಹಬ್ರತುಂ ಎದಿವಡಾಯ ಗನ್ನವಾಶ ಹಮ ಕಶವರುಂ ಅಲ್ಲಾಹು ಈ ಗಿನ ಗಿನಯಂ ಫಾಫ ಫುಸ್ಸವ ರಹೀಂ ವಂತ ರಸ್ಕಲಾಂಗೇ.